0: மலகும்.
1: Hey, hi, hello, good, good, good, good morning, my dear and dearest beautiful listeners. Yes, you are tuned into your favorite frequency 90. This is my radio 90 FM. Keetarnu kootu koodan studio clockil krithyam 7 mani aayittund morning bell adichund ningalde swantham aarshayum nirayum ivide present aanu. Yes, innathe ee oru prabhathathil enikku ningalodu parayanayittulla oru kaaryam endha nu vechunnallo jeevithathil undallo nammal nammadeyathayittulla oru secret privacy ko maintain cheyanayittu shramikkanotto nammal nammalayittu nikkan kaliyina chala സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെയാണെങ്കിൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നോ എൻട്രി ബോർഡുകളുണ്ട്. ആ ഒരു ബോർഡുകളിലേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് പോകും. നമ്മളുടെ മൂഡ് സ്വിങ്സും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അനിഷ്ടങ്ങളൊക്കെ അല്ലെങ്കിൽ അതിനനുസരിച്ച് നിൽക്കാനായിട്ട് ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെയൊക്കെ മൂഡ് സ്വിങ്സിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന ആളാണോ ഞാനെന്ന് തിരിച്ചു വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ. ഐ ആം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർച്ചി മീറ.

Hey guys, welcome back to Morning Bell with me, RJ Meera. You guys are listening to my radio 90FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ, ഏതൊരു ബന്ധമായിക്കോട്ടെ, ഈവൻ ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ആ ഒരു ബന്ധങ്ങളിലും ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. നമ്മൾ നമ്മുടേന്ന് കരുതുന്നവിടുത്ത് നമ്മൾ നമ്മളായിട്ട് നിൽക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്കെങ്കിൽ. ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഷോർട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളാണോ വലുത്, പ്രശ്നങ്ങളാണോ വലുത് എന്നുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട്, പ്രശ്നങ്ങളാണ് വലുതെങ്കിൽ ആ ബന്ധങ്ങൾ നിർത്തിക്കളയുക. ഇനി ബന്ധങ്ങളാണ് വലുതെങ്കിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഐ ആം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർഷി മീറ.

Welcome back to Morning Bell with me, your favorite morning buddy, RJ Meera. You are listening to my radio 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. അപ്പം എന്തായാലും നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദ്യം എന്താ പിടിച്ചോളൂ. വിച്ച് ബേർഡ് ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ബേർഡ്സ്. ഐ റിപ്പീറ്റ്, വിച്ച് ബേർഡ് ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ബേർഡ്സ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പം ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. റോഡ് അപകടങ്ങൾ ഇല്ലാത്തൊരു പുതിയ അധ്യയന വർഷത്തിനായിട്ട് കേരള കാർട്ടൂൺ അക്കാദമിയും എയിംസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കിഡിലൻ കാർട്ടൂൺ മത്സരം ഒരുക്കുന്നുണ്ട് കേട്ടോ. 17 വയസ്സ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിനും 18 മുതൽ 25 വയസ്സ് വരെയുള്ള സീനിയർ വിഭാഗത്തിനുമായി നടത്തുന്ന ഈ മത്സരത്തിൽ ട്രാഫിക് ബോധവൽക്കരണമാണ് കേട്ടോ വിഷയം. വിജയികളെ കാത്തിരിക്കുന്നത് 10,000, 7,500, 5,000 രൂപ വീതമുള്ള ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരാൾക്ക് 3 രചനകൾ വരെ അയക്കാട്ടോ. അതും അയക്കേണ്ട വിലാസം കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ഐ റിപ്പീറ്റ്, കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. June 30 അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം 9446587968. ഐ റിപ്പീറ്റ്, 9446587968 എന്ന നമ്പറിൽ. അപ്പോൾ വരയ്ക്കാനറിയാവുന്ന മിടുക്കന്മാരെ വേഗം തയ്യാറായിക്കോളൂ. എന്തായാലും ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റും ഒക്കെ കാത്തിരിക്കുകയല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റാവോളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. സോ ആ ബർത്ത്ഡേ കാരൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോണിക്കുട്ടനാണ്. ടോണി എന്നാണ് പേര്. ടോണി മോൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ടോണിയുടെ ഫാദറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ടോണി മോനെ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഏസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് പേരിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: നീ വെളുത്തത് ഏ കറുപ്പായി.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ഒരു ഗണം പോകും.

പനി ഒരിക്കലും പണിയാവരുത് കേട്ടോ. ഷിക്കില്ല, ഡെങ്കി, മലേറിയ, എലിപ്പനി തിരിച്ചറിയാം രോഗലക്ഷണങ്ങളും പ്രതിരോധവും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. ഡെങ്കിപ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കടുത്ത പനി, കണ്ണിന് പിന്നിൽ വേദന, കടുത്ത തലവേദന, ശരീരത്തിൽ ചുവന്ന തടിപ്പുകളാണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കേട്ടോ. അതേപോലെ തന്നെ മലേറിയ ലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ വിറയലോടുകൂടി വരുന്ന പനി, അതുപോലെ തന്നെ കടുത്ത തലവേദന, അമിതമായിട്ടുള്ള വിയർപ്പ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനിയിപ്പോ ഡെങ്കിയും മലേറിയയും പ്രതിരോധിക്കാനായിട്ട് കൊതുകിന്റെ ഉറവിടം നശിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടു പരിസരങ്ങളിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. മാത്രമല്ല കൊതുക് വലകളും ജനൽ നെറ്റുകളും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിച്ച് കൊതുക് കടിയിൽ നിന്ന് സ്വയം രക്ഷ നേടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് ബൈ റേഡിയോ 90 FM. കീട്ടെറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ഷിക്കില്ല മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷിക്കിലയെ കുറിച്ച്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ ജില്ലയിൽ ഇങ്ങനെ മരണം പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറെ കാര്യങ്ങളിലൊക്കെ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൈകൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ശുചിത്വമുള്ള ഭക്ഷണം കഴിക്കുക, പഴങ്ങളും പച്ചക്കറികളും നന്നായിട്ട് കഴിക്കുക, രോഗലക്ഷണം ഉള്ളവർ ഭക്ഷണം പാകം ചെയ്യാതിരിക്കുക. മാത്രമല്ല അസ്വസ്ഥതകൾ ഉണ്ടായാൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. മാത്രമല്ല പ്രധാനമായിട്ട് കണ്ടുവരുന്ന രോഗലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വയറിളക്കം, അതായത് ചിലപ്പോൾ രക്തം കലർന്ന വയറിളക്കം, മാത്രമല്ല വയറുവേദന, പനി, ഛർദി, ക്ഷീണം, ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങളായിട്ട് പറയുന്നത്. സോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ സൂക്ഷിക്കുക എന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പനീനെ കുറിച്ചായിരുന്നു. ഇനിയും നമുക്ക് പറയാനായിട്ടുള്ളത് എലിപ്പനീനെ കുറിച്ചാണ്. ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്: ശക്തമായിട്ടുള്ള പനി, കടുത്ത ശരീരവേദന, അതുപോലെ തന്നെ കൺകോണുകളിൽ ചുവന്ന നിറം, മൂത്രത്തിന്റെ നിറം മാറൽ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. എലിപ്പനി പ്രതിരോധിക്കാനായിട്ട് മലിനജലവുമായിട്ട് സംസർഗത്തിൽ വരുന്ന കർഷകരും ശുചീകരണ തൊഴിലാളികളും ആരോഗ്യ പ്രവർത്തകരും നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള പ്രതിരോധ ഗുളികകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്ത് കാരണവശാലും സ്വയം ചികിത്സ എന്ന് പറഞ്ഞൊരു ഫാക്ടറിലേക്ക് നമ്മൾ പോവാതിരിക്കുക. പൂർണ്ണമായിട്ടും നമ്മൾ വിശ്രമത്തിൽ ഏർപ്പെടുക. നമുക്കൊരു വയ്യായിക വന്നാൽ നല്ല വിശ്രമം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് കേട്ടോ. നിർജ്ജലീകരണം തടയാനായിട്ട് ORS, ലായനി, കഞ്ഞിവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം എന്നിവ ധാരാളമായിട്ട് കുടിക്കാനും ശ്രദ്ധിക്കുക. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പനീനെ കുറിച്ചാണ് കേട്ടോ. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രികളിൽ തിരക്ക് കൂടുതലായതിനാൽ മാസ്ക് ധരിച്ച് വേണം പോകാനായിട്ട്, മറ്റുള്ളവരിലേക്ക് രോഗം പടരാതിരിക്കാനായിട്ട് നിർബന്ധമായിട്ടും നമ്മൾ മാസ്ക് ധരിക്കുക തന്നെ ചെയ്യണം. മാത്രമല്ല, പനി വന്നാൽ സ്വയം ഗുളിക വാങ്ങി കഴിക്കാതെ ഉടനടി ഡോക്ടറിനെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഡെങ്കിപ്പനിയും എലിപ്പനിയൊക്കെ തുടക്കത്തിലെ ചികിത്സിച്ചില്ലെങ്കിൽ മരണസാധ്യത വരെ ഉണ്ടെന്നാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, ഓ ഒരു തുമ്മലല്ലേ, സാരല്ല, ഇന്ന മരുന്ന് കഴിച്ചാൽ മാറിക്കോളും എന്ന് ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് ആശുപത്രി പോകുക, വേണ്ട ചികിത്സകൾ എടുത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ എന്നുള്ളൊരു ബോധ്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഇൻഫോ ബെൽസ്.
1: നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നടനാണ് കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ എന്ന് പറയുന്നത്. ലാലേട്ടൻ മീശ വിരിച്ച് തോളും ചരിച്ച് മുണ്ടും മടക്കി കുത്തി വന്നാൽ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, വലത്തിനോടാണോ ഇടത്തിനോടാണോ നമുക്കൊക്കെ പ്രിയം? ലാലേട്ടൻ മാത്രമല്ല കേട്ടോ, മനുഷ്യർക്ക് പൊതുവെ ഇടത്തിനോടാണ് പ്രിയമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഓടി നടക്കുന്ന മനുഷ്യർക്ക് ഇടതുവശത്തേക്ക് തിരിയാനാണ് അത്ര കൂടുതൽ ഇഷ്ടം. അവർ ക്ലോക്കിന്റെ സൂചി സഞ്ചരിക്കുന്നതിന് എതിർവശത്തേക്ക്, അതായത് ആന്റി ക്ലോക്ക് വൈസ് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. പ്രധാനമായിട്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ സുരക്ഷിതമായ അകലം പാലിച്ചുകൊണ്ട് എത്ര പേർക്ക് ഒരു സ്ഥലം പങ്കിടാൻ കഴിയുമെന്ന് കാണാൻ ഗവേഷകർ പരീക്ഷണം നടത്തി. ഇതിന്റെ ദൃശ്യങ്ങൾ വിശകലനം ചെയ്തപ്പോഴാണ് കൂടുതൽ പേരും ഇടത്തേക്ക് തിരിഞ്ഞ് നടക്കുന്നത് അല്ലെങ്കിൽ ഇടത്തേക്ക് തിരിഞ്ഞ് നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് നടത്തിയ പരീക്ഷണങ്ങളിൽ സംഭവം യാദൃശ്ചികത ഇല്ലെന്ന് തെളിയുകയും ചെയ്തു. എന്താണില്ലേ, അപ്പൊ ലാലേട്ടൻ മാത്രല്ല നമ്മളും ഒന്നിടത്തോട്ട് ചെരിഞ്ഞൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് പക്ഷിയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇറ്റ്സ് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. അപ്പോ നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കവേ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാർ ആയിട്ടുണ്ട്. സോ ഞാൻ നമ്മുടെ SMS ക്വസ്റ്റിന്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചോദ്യം ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ്, Which bird is known as the king of birds എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട്.

0: അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചുവരുമ്പോൾ യെസ് ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കഴിഞ്ഞ 3 മണിക്കൂറായി നിങ്ങളുടെ സ്വന്തം ആർഷി മിറ ഇവിടെ ലൈവായിരുന്നു. യെസ് ഗൈസ്, അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ മോർണിംഗ് ബെൽ PD ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടേതായിട്ടുള്ള കുറച്ച് മീ ടൈമിലൊക്കെ എൻട്രി ചെയ്യാൻ പോവുകയാണ് കേട്ടോ. മീ ടൈം മാത്രമല്ല, ഇവിടുത്തെ കുറച്ച് കുട്ടി വർക്കുകളിലൊക്കെ എൻട്രി ചെയ്യാൻ പോവുകയാണ്. പോകുന്നതിന് മുൻപ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ബന്ധത്തിലാണെങ്കിലും നമ്മളൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്നെ എല്ലാവരും കളിയാക്കുന്നൊരു കാര്യമുണ്ട്, ലാലേട്ടൻ്റെ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് എന്നുള്ള പേര് നിനക്ക് കിട്ടുന്നു. കാര്യം ഏതൊരു ബന്ധത്തിൽ ഒരു ഗ്യാപ്പ് ഇടുക, ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം വളരെ സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് ലൈഫ് ലോങ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: തെര ഇഴുക്ക് എന്നാച്ചു മുത്ത് മത്തളം കൊട്ടേ.

ഹായ് ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളും കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും ഒക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. വീടിന്റെ മുമ്പിലുള്ള തപാൽ പെട്ടി ഇടയ്ക്കൊക്കെ ആള് പരിശോധിക്കും. ചിലപ്പോ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഒരു ചെക്കൊക്കെ കാണും, അതും എടുത്തിട്ട് ആള് വീട്ടിലേക്ക് പോകും. ഒരു ദിവസം എഴുത്തുപെട്ടിക്ക് എടുത്ത് നിൽക്കെ അയാളുടെ അടുത്ത് അയൽക്കാരി ചോദിച്ചു, മകളിപ്പോ വരാറില്ലേ, അവള് തിരക്കുള്ള ഡോക്ടറല്ലേ, സമയമൊന്നും കിട്ടാറില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അധികം താമസിയാണ്ട് ആള് മരിച്ചു. വിവരറിഞ്ഞെത്തിയ മകള് സംസ്കാര ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തി. അതിനുശേഷം അച്ഛന്റെ മുറിയിലെത്തിയ അവൾ അവിടെ ഇരുന്ന് പെട്ടി തുറന്നു നോക്കി. അതിനുള്ളില് അവൾ അയച്ച ചെക്കുകളായിരുന്നു, ഒന്നും തന്നെ മാറിയിട്ടുണ്ടായിരുന്നില്ല. കൂടെ ഒരു കുറിപ്പുണ്ടായിരുന്നു, നിന്റെ പണമായിരുന്നില്ല എനിക്ക് വേണ്ടിയിരുന്നത്, സ്നേഹാന്വേഷണങ്ങളുള്ള ഒരു കത്ത് ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

ഈ സ്നേഹത്തിന്റെ പരാജയം എന്ന് പറയുന്നത് എവിടെയാന്ന് വല്ല നിശ്ചയമുണ്ടോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. വേണ്ട രീതിയിൽ നമ്മൾ സ്നേഹിക്കാതെ വരുമ്പോഴാണ് സ്നേഹം ഫെയിൽ ആവുന്നത്. ഉള്ളതൊക്കെ കൊടുക്കുന്നതിലല്ല, വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ് സ്നേഹം. സ്നേഹിക്കുന്നവർ അറിയേണ്ട രണ്ട് അടിസ്ഥാന കാര്യങ്ങളുണ്ട്. സ്നേഹിക്കുന്നവരറിയണം അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിയണം. പല റിലേഷൻഷിപ്പുകളും തകരുന്നവർക്കുള്ള യഥാർത്ഥ പ്രശ്നം അവരവർക്കുള്ളത് വീതം വെക്കണു എന്നുള്ളതാണ്. ഓരോരുത്തർക്കും വേണ്ടത് ഓരോന്നല്ലേ. ചിലർക്കാണെങ്കിൽ പ്രസൻസ് ആണ് വേണ്ടത്, ചിലർക്ക് സംസാരം കേൾക്കണം, ചിലർക്ക് കറക്റ്റായിട്ടുള്ള ഇടവേളകളിൽ സന്ദർശനവും അതുപോലെ സുഖാന്വേഷണവും ആഗ്രഹിക്കുന്നവരുണ്ട്. ആഗ്രഹിക്കുന്നത് നൽകുന്നവർക്ക് അധിക വില നൽകപ്പെടും. ആഗ്രഹം ഇല്ലാത്തതെല്ലാം എത്ര അധികം നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും എവിടെയെങ്കിലും കയറി ഇഗ്നോറൻസ് കിടക്കണ്ടാവും. നമ്മുടെ ലൈഫിലും ഈ സംഭവങ്ങൾ നടക്കുന്നതല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന പല ഫുഡ് ഐറ്റംസും കുറേ നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഭാഗം എന്നുള്ളത് നമുക്ക് അത്രമാത്രം ബെനിഫിഷ്യൽ ആവില്ല, പകരം ഇത്തിരി വില്ലനായിട്ട് മാറാറുണ്ട്. സൂപ്പർ ഫുഡുകളുടെ ലോകത്തെ താരമാണ് ചിയാ സീഡ് അല്ലേ. നാരുകളും ഒമേഗ 3 ഫാറ്റി ആസിഡുകളും പ്രോട്ടീനും ആന്റി ഓക്സിഡൻസും ഒന്നും വേണ്ട, അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന സമ്പുഷ്ടമായിട്ടുള്ള വൈറ്റമിൻസും കാര്യങ്ങളും അത്ര മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത്രമാത്രം ബെനിഫിഷ്യൽ ആണ് ചിയാ സീഡ്സും. എന്നാൽ ചില പ്രത്യേക ശാരീരിക അവസ്ഥയുള്ളവർക്ക് ചിയാ സീഡ് ഗുണത്തിനേക്കാളും കൂടുതലായിട്ട് ദോഷം ചെയ്യും എന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.5. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ചിയ സീഡ്സിന്റെ ദോഷവശങ്ങളെ പറ്റിയിട്ടായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ്. ചിയ സീഡുകളിൽ ഉയർന്ന അളവിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നോർമൽ ആയിട്ടുള്ള ദഹനത്തിന് നല്ലതാണെന്നുണ്ടെങ്കിലും IBS അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, വയറ് വീർത്ത് മുട്ടുക അങ്ങനെ തുടങ്ങിയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ഉണ്ടാക്കുക. ചിയ സീഡ്സ് വെള്ളം വലിച്ചെടുത്തിട്ട് വയറ്റിൽ വെച്ചിട്ട് അങ്ങോട്ട് വീർക്കും. ഇത് ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾക്കും വയറുവേദനയ്ക്കും കാരണമാവും. അതുപോലെ തന്നെ ഹാർട്ട് ഇഷ്യൂനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് രക്തം നേർപ്പിക്കുന്നതിനുള്ള മരുന്ന് കഴിക്കുന്നവർ ചിയ സീഡുകളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചിയ സീഡുകളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒമേഗ-3 ഫാറ്റി ആസിഡുകൾക്ക് രക്തം നേർപ്പിക്കാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ മരുന്നിന്റെ കൂടെ ഇതും കൂടി കഴിക്കുന്നത് ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഗ്യാസ് ഇഷ്യൂസ് ഉള്ളവർക്കും ഹാർട്ട് ഇഷ്യൂ ഉള്ളവർക്കും മാത്രമല്ല, വേറെ കുറച്ച് പേർക്കും കൂടി ചിയ സീഡ്സ് കുറച്ച് അപകടകരമായിട്ട് മാറാറുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ചിയ സീഡ്സ് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലർക്ക് ചിയ സീഡ്സ് എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യമായിരുന്നു. ബ്ലഡ് പ്രഷർ കുറഞ്ഞവർക്ക് ചിയ സീഡ്സ് ഓവറായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുകയാണ് നല്ലത് കേട്ടോ. കാരണം ഇതിനകത്തെ ആൽഫ ലിനോലെനിക് ആസിഡും പൊട്ടാസ്യവും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബി പി നേരത്തെ തന്നെ കുറവുള്ളവർക്ക് അപ്പോൾ തലകർക്കവും ക്ഷീണവും ബോധക്ഷയവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കിഡ്നിയുടെ വർക്കിങ്ങിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞവർ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്നവരോ ആയിട്ടുള്ള രോഗികളെ ചിയ സീഡ്സ് ഒഴിവാക്കണം. ചിയ സീഡ്സിലെ പൊട്ടാസ്യം ഫോസ്ഫറസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഫെയിലായി കിടക്കുന്ന വൃക്കുകൾക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി വേഴ്സ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷനിലേക്ക് മാറും. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

എല്ലാവർക്കും എല്ലാ ഫുഡും ഒരുപോലെ പറ്റിന്ന് വരില്ല അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. ചില ഫുഡ് ഐറ്റംസിന്റെ അടുത്ത് ചിലർക്ക് അലർജിക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ചില വിത്തുകൾ സീഡ്സിന്റെ അടുത്ത് ചിലർക്ക് അലർജി ഉണ്ടാവും. പ്രത്യേകിച്ച് കടുക്, എള്ള്, ഫ്ളാക്സ് സീഡ് അങ്ങനെയുള്ള സംഭവങ്ങളോടൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിയാ സീഡ്സ് കഴിക്കുമ്പോഴേ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ സ്കിന്നിലെ ചുവന്ന തടിപ്പുകളും ചൊറിച്ചിലും കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരലും ശ്വാസതടസ്സം ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ യൂസ് ചെയ്യൽ നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് തേടുക തന്നെ വേണം. കാരണം പലരുടെയും അലർജി ലെവൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ചിലർക്ക് അത് ചിലപ്പോൾ സൈഡിൽ കൂടെ പോകത്തുള്ളൂ, ചിലർക്ക് അത് വളരെ പീക്കില് എത്താനും സാധ്യതയുണ്ട്. ഈ ചിയ സീഡ്സ് കഴിക്കുന്ന സമയത്തും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്താണെന്നല്ലേ. ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

ഏതൊരു സംഭവമാണെങ്കിലും കഴിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടുന്നാ പറയാല്ലേ. കേട്ടോണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം ചിയാ സീഡ്സിന്റെയാണ്. അതുകൊണ്ട് തന്നെ ചിയാ സീഡ്സ് ഉണങ്ങിയ രൂപത്തിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. കാരണം ഇത് തൊണ്ടയിൽ കുടുങ്ങുകയും ശ്വാസതടസ്സം ഉണ്ടാവാനായിട്ട് കാരണമാവുകയും ചെയ്യും. കുറഞ്ഞത് ഒരു 15 മുതൽ 20 മിനിറ്റ് എങ്കിലും വെള്ളത്തിലോ പാലിലോ ഒക്കെ കുതിർത്തതിന് ശേഷം മാത്രം ചിയാ സീഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഒരു ദിവസം 1-2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഉയർന്ന അളവിൽ ഫൈബർ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചിയാ സീഡ്സ് കഴിക്കുന്ന ദിവസം നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കണത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ അങ്ങനെയാണ്, അധികമായി കഴിഞ്ഞാൽ അമൃതും വിഷം എന്നല്ലേ ചൊല്ലേ. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം കുറച്ച് നല്ല സൂപ്പർ ഡ്യൂപ്പർ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

കർവി ഗേൾസിന് പാൻസ് വെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാൻസ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ചധികം കൺഫ്യൂഷൻസ് വരാറുണ്ട് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. കുറച്ച് ടമ്മിയൊക്കെ ഉള്ള തൈസ് ഒക്കെ കുറച്ച് വലിപ്പമുള്ളവർക്ക് ഏത് പാൻസ് ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ പല പല ഓപ്ഷൻ വന്നാലും ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. ആ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു വെയറിങ്ങിന്റെ കാര്യമാണ് ഞാൻ ദാ പറഞ്ഞുകൊണ്ട് വരുന്നേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കില് നല്ല ഫ്ലോയി ആയിട്ടുള്ള ഒരു ബോട്ടം വെയറിങ്, തൈസ് ഒന്നും ഒട്ടും ടൈറ്റ് ആവില്ല. ഈ ഒരു ബോട്ടത്തിന്റെ ഫ്രണ്ട് പ്ലീറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ടമ്മിക്കൊക്കെ നല്ലൊരു ബ്രീതിങ് സ്പേസ് ഒക്കെ കിട്ടും. ഇച്ചിരി വണ്ണുള്ളവർക്കൊക്കെ ഈ ഒരു പാൻസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എന്താ ഏതാ എങ്ങനെയാന്നല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് കുറച്ച് കർവി ബോഡി ഷേപ്പ് ഉള്ള ഗേൾസിനെ പറ്റിയിട്ടുള്ള ബോട്ടം വയറിങ്ങിന്റെ കാര്യമായിരുന്നു. ഈ ഒരു വയറിങ് ഹൈവേസിൽ വെയർ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടോൾ ലുക്കാണ് പ്രൊവൈഡ് ചെയ്യുക. ഫോർമൽ വയറിങ്ങിന് പെർഫെക്റ്റ് ചോയ്സ് ആണ് ഞാൻ ഈ പറഞ്ഞ ബോട്ടം വെയർ. ഇതിന്റെ കൂടെ ക്രോപ്ഡ് ടീഷർട്ടും സ്ട്രൈപ്ഡ് ഷർട്ടും ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാല് നല്ല അടിപൊളി ക്ലാസി ലുക്കാണ് കേട്ടോ. ഇപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് കൊറിയൻ പാൻസിന്റെ കാര്യമാണ്. നമ്മളെപ്പോലെയുള്ള വണ്ണുള്ളവർക്ക് ഇതിലും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടം വെയറിങ് ഓഫീസ് വെയർ ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് വേറെ ഇല്ലാന്ന് തന്നെ പറയാം കേട്ടോ. അടിപൊളി കംഫർട്ട് വെയർ തന്നെയാണ് ഈ ഒരു ബോട്ടം വെയർ. അപ്പൊ കയ്യിലില്ലാത്തവര് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ നിന്ന് പിള്ളേര് വന്നു കഴിഞ്ഞാൽ എന്താ കഴിക്കാൻ കൊടുക്കുക, വളരെ കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാല് വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. എന്തുണ്ടാക്കി കൊടുത്താലും പിടിക്കത്തുമില്ല, എല്ലാത്തിനും കുറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ, കഴിക്കാനും പിന്നോക്കായിരിക്കും. അങ്ങനെ വരുമ്പോ ഒരു അടിപൊളി സ്നാക്ക് ഞാൻ പറയുകയാണേ, ചോറും വറ്റൽമുളകും ബീട്രൂട്ടും വെളുത്തുള്ളിയും സ്വല്പം വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് സവാളയും കടലപ്പരിപ്പ് കുതിർത്തതും അരിപ്പൊടിയും ചോപ്പ് ചെയ്ത ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ട് ചൂടായ ഓയിലിൽ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പിലൊക്കെ നമുക്ക് അതിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. അത് മാത്രമല്ല, ഈ ബീട്രൂട്ട് ഒക്കെ ഉള്ളി ചെന്ന് കഴിഞ്ഞാലും നല്ലതാണല്ലോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർജെ അഞ്ജലി.

ഫുഡ് കോമ്പിനേഷൻസ് പലതും ട്രൈ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലേ. അങ്ങനെ പുട്ടിന്റെ കൂടെയുള്ള കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. പുട്ടും കടലയും നമ്മുടെ കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട അത്രയും വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. പുട്ടും കടലക്കറിയും പുട്ടും മുട്ടക്കറിയും പുട്ടും ബീഫും പുട്ടും ചിക്കനും പുട്ടും പഴവും പുട്ടും പപ്പടവും പുട്ടും കൊള്ളിയും അങ്ങനെ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ആ കോമ്പിനേഷൻസ്. എന്നാലേ ഈ പുട്ടും മിക്സ്ചറും പുട്ടും കായ വറുത്തതും പുട്ടും കൊള്ളി വറുത്തതും പുട്ടും പക്കാവടയും കൂടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ ഈ പറഞ്ഞ ഈ വറവ് പലഹാരങ്ങളുടെ കൂട്ടത്തില് പുട്ട് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി കോമ്പിനേഷൻ ആണ്. പുട്ടും പപ്പടം കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റി എന്ന് പറയുന്നത് പുട്ടും മിക്സ്ചറും തമ്മിലുള്ള കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറേ അധികം വിശേഷങ്ങളും പങ്കുവച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. ഷോ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട്. സമയം 1 മണി ആവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാറായി. പോകുന്നതിന് മുൻപ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ കൂടെ ഒന്നും കൂടി ചേർക്കുകയാണ്. പ്രശസ്തയായ എഴുത്തുകാരി കമല സുരയ്യ മാധവിക്കുട്ടി പറഞ്ഞ വാക്കുകളുണ്ട്. എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ കിട്ടണം. ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാനാവില്ല എന്നതില് ഞാൻ വിശ്വസിക്കുന്നില്ല. ശവകുടീരത്തിൽ വന്ന് പൂവിട്ട് കഴിഞ്ഞാല് ഞാൻ അറിയോ? എത്രമാത്രം അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണല്ലേ. സ്നേഹം ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. അത് നമ്മുടെ പ്രസൻസ് ആയിട്ടും നമ്മുടെ വാക്കുകളായിട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുക തന്നെ വേണം. അതിന് പകരം വെക്കാനായിട്ട് എത്ര പണത്തിനോ ഡയമണ്ടിനോ സ്വർണത്തിനോ ഒന്നും പറ്റില്ല. സ്നേഹത്തിന് സ്നേഹം തന്നെ വേണം. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ഹോപ്പിൽ, ഒരു പ്രത്യാശയിൽ ഞാൻ വിട പറയുകയാണ്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ஹே ஹலோ, குட் ஆஃப்டர்நூன் மை டியர் லிஸ்னர்ஸ், வெல்கம் டு மை ரேடியோ 90 FM. கேட்டறிஞ்சு கூட்டு கூட லஞ்ச் பிரேக் அடிச்சுக்கொண்டு ராஜசாரகி இதவடத்திட்டு கிருதியா ஜவியத்து തന്നെ ഞാൻ ആലോചിക്കയായിരുന്നു. നമ്മുടെയൊക്കെ ലൈഫ് ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കാറുണ്ടല്ലേ, ചിലപ്പോൾ നമ്മൾ വീഴ്ത്തും, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തിയെന്നിരിക്കും. പക്ഷെ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, പ്രതീക്ഷ ഒരിക്കലും കൈവിടരുതല്ലേ. കാരണം പ്രതീക്ഷയാണ് നമ്മൾക്ക് ഓരോ ദിവസം ഉള്ളത്. ഏതൊരു ഇരുട്ടിലും വെളിച്ചം വരും എന്നുള്ളൊരു പ്രതീക്ഷ, ഇപ്പോൾ രാത്രിയായി രാവിലെ സൂര്യൻ ഉദിക്കും എന്നുള്ളൊരു പ്രതീക്ഷ, അതുപോലെ ഏതൊരു സിറ്റുവേഷനിലും എല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലേ നമ്മൾക്ക് വേണ്ട. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ചടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ലെറ്റ്സ് ബിഗിൻ ദിസ് ബ്യൂട്ടിഫുൾ ജേർണി ടുഗദർ. Так, так, так.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരജ ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെയൊക്കെ ലൈഫില് ചില ദിവസങ്ങളുണ്ടാവും എല്ലാം കൈവിട്ട് പോകുന്ന പോലെ തോന്നുന്ന ചില നിമിഷങ്ങൾ, എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ ശരിയാകാത്ത പോലെ തോന്നും. സംടൈംസ് നമ്മൾ സ്റ്റക്ക് ആയിട്ട് ഇനി എന്താണ് എന്നുള്ളൊരു പാട് വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ എപ്പോഴൊരു കാര്യം ആലോചിക്കുക, പ്രശ്നങ്ങളായിരിക്കില്ലല്ലേ എല്ലായ്പ്പോഴും. എന്തായാലും ഒരു ദിവസം സമയം വരില്ലേ, നമ്മളുടേതായിട്ടുള്ള ഒരു സമയം വരും, അതുവരേക്കും കാത്തിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ പ്രതീക്ഷ. പ്രതീക്ഷ എന്നത് വെറും ഒരു വാക്കല്ലേ, വീണ ശേഷം വീണ്ടും എഴുന്നേൽക്കാൻ പറ്റുന്നുള്ളൊരു ധൈര്യമാണ്, എനിക്ക് കഴിയും എന്ന് നമ്മുടെ മനസ്സിനോട് പറയുന്ന ഒരു ഊർജ്ജമാണല്ലേ. ചിലപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ വൈകിയാലും ആ ഒരു പ്രതീക്ഷ ഒരിക്കലും കൈവിടാതിരിക്കുക. അതുപോലെ ഏറ്റവും നല്ല ദിവസങ്ങൾ ഇനിയും വരാനായിട്ടുണ്ട്. കീപ് ബിലീവിംഗ്, കീപ് മൂവിംഗ്. എന്തായാലും കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാവും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിരജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ള

0: വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് ലയണൽ ആന്ദ്രേ മെസ്സി, മെസ്സി നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിശിഹ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ? നിങ്ങൾ ഇത് കാണുക, ലയണൽ ആന്ദ്രേ മെസ്സി കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് പയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5 എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5 തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

ഹേ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ശോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ തീ നമ്മുടെ ഇന്നത്തെ എസ് മസ് ക്വസ്റ്റ്യനുള്ള ഒരു സമയമായിട്ടുണ്ട്, സമ്മാനത്തിനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. സോ നമുക്കൊട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ എസ് മസ് ചോദ്യം, വിച്ച് ബേർഡ് ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ബേർഡ്സ്? വിച്ച് ബേർഡ് ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ബേർഡ്സ് എന്നുള്ളതാണ്. സോ ഉത്തര കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീസ് 9070782809 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും പിന്നെ അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം അയക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ വേർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ശോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. പ്രണയവും കുടുംബ ബന്ധങ്ങളും ഗ്രാമീണ ജീവിതത്തിന്റെ സൗന്ദര്യവും മനോഹരമായി അവതരിപ്പിച്ചൊരു തെലുങ്ക് ചിത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്നത്. ഏതാണെന്നല്ലേ, 2017 ശേഖർ കമല രചനയും സംവിധാനവും നിർവഹിച്ച ഫിദ എന്ന സിനിമയെ കുറിച്ചാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ ഭാനുമതിയായി സായ് പല്ലവിയുടെ ആ ഒരു എൻട്രിയാണ് വായാടിയായി. അതുപോലെ തന്നെ ഗ്രാമീണ ഭംഗിയല്ലേ, അതിലെടുത്തു പറയേണ്ടത് അതുല്യമായ നൃത്ത ചുവടുകൾ കൊണ്ട് ഇന്ത്യൻ സിനിമാ പ്രേമികളുടെ ഹൃദയം കീഴടക്കിയതിനെ കുറിച്ചാണ്. ഗ്ലാമറിനേക്കാൾ കഴിവിനും കഥാപാത്രങ്ങളുടെ ആഴത്തിനുമാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്ന് നമ്മൾക്ക് ഓരോരോ സിനിമകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുൻപ് കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ് രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഫിദാമോവിലേക്ക് വരുമ്പോൾ അമേരിക്കയിൽ വളർന്ന വരുണും തെലങ്കാനയിൽ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ആത്മവിശ്വാസവും സ്വാഭിമാനവും നിറഞ്ഞ ഭാനുപതിയും തമ്മിലൊതിക്കുന്ന പ്രണയത്തെ കുറിച്ചാണല്ലോ ഇതിൽ പറയുന്നത്. വ്യത്യസ്ത സംസ്കാരങ്ങളും ജീവിത കാഴ്ചപ്പാടുകളും കാരണം അവരുടെ ബന്ധത്തിൽ നിരവധി വെല്ലുവിളികൾ ഉയരുമ്പോഴും സ്നേഹത്തിന്റെ ഒരു പവർ ഇവരെ ഒന്നിപ്പിക്കുന്നതൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ഒപ്പം മനോഹരമായ ഗാനങ്ങളും സ്വാഭാവിക അഭിനയവും വികാരഭരിതമായ മുഹൂർത്തങ്ങളും ചേർന്ന് ഫിദ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ഒരു ചിത്രമായി മാറിയില്ലേ. ഏതായാലും നമ്മുടെ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ് രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഫിദ ഫിദ മൂവിയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ വളർന്ന രണ്ട് വ്യക്തികൾ, ഒരാൾ അമേരിക്കൻ ജീവിതശൈലിയിൽ വളർന്ന ഒരു യുവാവും മറ്റൊരാൾ സ്വന്തം നാടിനെ കുടുംബത്തിനെയും ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഗ്രാമീണ യുവതി. അപ്രതീക്ഷിതമായി അവരുടെ വഴികൾ ഒന്നിക്കുമ്പോൾ ജനിക്കുന്നത് മനോഹരമായ ഒരു പ്രണയകഥയാണ്. എന്നാൽ സ്നേഹത്തെക്കാൾ വലുതായി അവരുടെ മുന്നിൽ നിൽക്കുന്നത് സ്വാഭിമാനവും കുടുംബ ബന്ധങ്ങളുടെ ജീവിത മൂല്യങ്ങളാണ്. പ്രണയവും വികാരങ്ങളും നിറഞ്ഞ ഈ യാത്രയാണ് ഫിദ. അതുപോലെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്കൊക്കെ ഒരു കുട്ടിക്കാലുണ്ടായിരുന്നില്ലേ, സ്കൂള് വിട്ടുകഴിഞ്ഞ് നമ്മൾ കാണുന്ന സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ടും സിനിമകളൊക്കെ. അങ്ങനെ കുറച്ചു പേരുടെയൊക്കെ ഒരു നൊസ്റ്റു ആണല്ലേ, അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് കുറച്ചു പേർക്കൊക്കെ കണക്ട് ആയിട്ടുണ്ടാവും. ഏതായാലും നമ്മുടെ ഈ ഒരു യാത്രയിലെ കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾ ട്യൂൺ ചെയ്യുന്നുണ്ടാവും. പാട്ടുകൾക്ക് ശേഷവും നമ്മൾക്ക് കേട്ടുമുട്ടാവും. സ്റ്റേ ട്യൂൺ ചെയ്യും റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഉണ്ടായ തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും അതിന്റെ എല്ലാം ഒരു വ്യക്തതയിലേക്ക് എത്താണല്ലേ. അതുപോലെ തന്നെ ഇരുവരുടെയും പരസ്പര സ്നേഹവും മൂല്യങ്ങളും അവര് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഭാനുമതിയുടെ ആത്മവിശ്വാസവും സ്വാഭിമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരുവരും വീണ്ടും ഒരുമിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ ക്ലൈമാക്സ് ആണ് ഈ ഒരു സിനിമ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. യഥാർത്ഥ സ്നേഹവും അഹങ്കാരത്തെയും വ്യത്യസ്തങ്ങളെയും അതിജീവിക്കുമെന്നും അതുപോലെ തന്നെ സ്വാഭിമാനവും സ്നേഹവും ഒരുമിച്ച് നിലനിർത്താനായിട്ട് കഴിയണമെന്നും ബന്ധങ്ങളിൽ മനസ്സിലാക്കലും ശ്രവയും ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. എന്നാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഞാനൊരു ബ്രേക്ക് കൊടുക്കുകയാണ്. ബ്യൂട്ടിഫുൾ ലവ് അടകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും വായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ലഞ്ച് ബ്രേക്കിൽ അർഷേ ജാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സിനിമാ ലോകത്തിലെ പുത്തൻ പുതിയ മൂവീസിനെ കുറിച്ച് പറയുമ്പോ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുമ്പോ ബ്ലാസ്റ്റ് അങ്ങ് കത്തുകയാണല്ലേ. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ അതിൽ മെയിൻ ആയിട്ട് ഫുൾ ഫൈറ്റ് സീനാണ്. കടയിലടി, വീട്ടിലടി, റോട്ടിലടി, അങ്ങനെ മൊത്തത്തിൽ അടികളാണ്. പക്ഷേ ചില മൂവീസ് കാണുമ്പോൾ നമ്മൾ ഇൻസ്പയർ ആയിട്ട് ഒരൊന്ന് പഠിക്കാനായിട്ടൊക്കെ പോകാറില്ലേ. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കരാട്ടയെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞാൽ നമ്മളാണ് ഈ ക്ഷണിക്കപ്പെടാൻ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ, അതായത് എന്റെ ഫാമിലിയെ തൊട്ടാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്ന ചില സിനിമകളുണ്ട്. അതിൽ മെയിൻ ആയിട്ട് അതിൽ നമ്പർ വണ്ണിൽ വന്നിരിക്കുന്നതാണല്ലോ നമ്മുടെ ദൃശ്യം, ജോർജ് കുട്ടി. അതുപോലെ ഒരുപാട് മൂവീസ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിലും കുറച്ച് മൂവീസ് ഒക്കെ വന്നിട്ടുണ്ടാവും, അത് ഇതൊക്കെയാണ് എന്ന് അയക്കും. എന്തായാലും ആ ഒരു അയക്കുന്ന സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ള പാട്ടുകൾ കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയോട് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ മൂവീസിലേക്ക് വരുമ്പോൾ പൃഥ്വിരാജ്, സുകുമാർ, മജു വാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഏറ്റവും പുതിയ സിനിമ ഒടിയൻ എന്ന പേരിട്ടിട്ടാണ് ചിത്രം നിർമ്മിക്കുന്നത്. കരൺ ജോഹറിന്റെ നിർമ്മാണ കമ്പനിയായ ധർമ്മ പ്രൊഡക്ഷൻസും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ധർമ്മ പ്രൊഡക്ഷൻസിന്റെ ആദ്യ മലയാള സംരംഭം കൂടിയാണ് ഈ ഒരു സിനിമ. മലയാളത്തിലും തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഒരുങ്ങുന്ന ഈ ഒരു ചിത്രം ഹൊറർ ത്രില്ലർ ആണ് എന്നാണ് സൂചന. സിനിമയുടെ തിരക്കഥ നിർവഹിക്കുന്നത് രാഹുൽ തന്നെയാണ്. അതുപോലെ തന്നെ സത്യവും മായയും തമ്മിലുള്ള യുദ്ധം എന്നാണ് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ വരുന്നത്. എന്നാലും നമ്മുടെ ഈ ഒരു മൂവി വിശേഷങ്ങൾക്കിടയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൻഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പിന്നെ പുതിയ മൂവീസിലേക്ക് വരുമ്പോൾ പ്രേക്ഷക നിരൂപ പ്രശംസ നേടി ടി ആർ നദർ സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന അനന്തൻ കാടുന്ന ചിത്രത്തിന്റെ ട്രെയിലർ അങ്ങനെ എത്തിയില്ലേ. June 25 വേൾഡ് വൈഡ് ആയി പ്രദർശനത്തിനെത്തുന്നത് ഈ ഒരു സിനിമ. ആര്യയാണ് നായകനായി എത്തുന്നത്. അതുപോലെ തന്നെ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമായിട്ടാണല്ലേ ആര്യ ചിത്രത്തിൽ എത്തുന്നത്. വൻ വിജയമായി മാറിയ മാർക്ക് ആന്റണിക്ക് ശേഷം മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ എസ് വിനോദ് കുമാർ നിർമ്മിക്കുന്ന 14th ചിത്രമാണിത്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കാന്താരയുടെ 2nd ഭാഗങ്ങളുടെ സംഗീത സംവിധായകനായ ബി അജുനീഷ് ലോക്നാഥ് ആദ്യമായി മലയാളത്തിൽ എത്തുന്ന സിനിമ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്നാലും ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുകൂട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

മറന്നുപോയതാണോ അതോ ആ ഒരു ചോദ്യം മിസ്സായതാണോ? എന്തായാലും ഞാൻ ആ ഒരു ചോദ്യവുമായിട്ട് എത്തിയിട്ടുണ്ട്. വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യത്തിന്റെ കാര്യമാണ്. കുറച്ചു പേരും കൂടി ഉണ്ട് ഉത്തരങ്ങളൊക്കെ അയക്കാനായിട്ട്. ഇനിയിപ്പോ ചോദ്യം മിസ്സായിട്ടാണെങ്കിൽ ദാ പിടിച്ചോ ഇന്നത്തെ യെസ്മസ് ചോദ്യം. Which bird is known as the king of birds? എന്നുള്ളതാണ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9070728790 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ഉള്ള പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിറച്ചു അനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ ആ ഒരു സമയം ആകാറായിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയോടടുക്കുകയാണ്. ഇന്നത്തേക്ക് ടറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. എന്ത് പെട്ടെന്നാലും ഈ സമയം പോകുന്നത്. ഈ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾക്ക് ഓ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ എന്നുള്ളൊരു, നമ്മൾ ഈ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ കസിൻസിനോടൊക്കെ സംസാരിച്ച് ഈ ലാസ്റ്റ് ടറ്റ ബൈ ബൈ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കയറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ ബായ് പറയുന്ന സമയം കുറച്ച് അൺസഹിക്കബിൾ ആണല്ലേ. ഈ പ്രിയപ്പെട്ടവരോട് ടാറ്റ പറയുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് അൺസഹിക്കബിൾ ആണല്ലോ. പിന്നെ പറയാനാണെങ്കിൽ എൻ്റെ ലിസണേഴ്സിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പിന്നെ ബാക്കി വിശേഷങ്ങൾ ഞാൻ ദേ തൽക്കാലം നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്, സമയമില്ലാത്തത് കൊണ്ട്. നാളെ എന്തായാലും കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടെന്നുള്ള ശുഭ പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇപ്പൊ പോകുന്നതിന് മുൻപ് എൻ്റെ ലിസണേഴ്സിനോട് എനിക്ക് എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിരാജ് ശാരകി സൈനിങ് ഓഫ് നൗ.

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഡും ഷക്ക് ഡും ഡും ഡും ഷക്ക് ഡും ഷക്ക് ഡും ഡും ഡും

깔끔하게나 지나올 그날 만나 이런 내 것만아 너무 끝나나 지나올 그만하나 지나올 그날 만나 이런 내 것만아.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വൈകുണ്ഠപുരം ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കരിമരുന്ന് പ്രയോഗം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തുള്ളവർ കിഴക്കു ഭാഗത്തും വടക്കു ഭാഗത്തുള്ളവർ വടക്കു ഭാഗത്തും വഴക്കുണ്ടാക്കാതെ നിൽക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. ക്ഷേത്ര പരിസരത്ത് അമ്മ പെങ്ങന്മാരെ തുറച്ചു നോക്കുന്നതും അടിയുണ്ടാക്കുന്നതും തുപ്പുന്നതും തുമ്മുന്നതും ശിക്ഷാർഹമാണ്. ഈശ്വര

Hi, hello, good evening. This is RJ Vishnu Prag here. You guys are listening to my radio 90FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. യെസ്, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ചില ചോദ്യങ്ങൾ വളരെ ചെറുതായിരിക്കാം, പക്ഷെ അതിൻ്റെ ഫീൽ വളരെ വലുതായിരിക്കും അല്ലേ? സത്യത്തിൽ അതൊരു സാധാരണ ചോദ്യം മാത്രമല്ല, ആ ഒരൊറ്റ ചോദ്യം ചിലർക്കുള്ള ഒരു ആശ്വാസമാകാം. ആരെങ്കിലുമൊക്കെ കേൾക്കാനുണ്ടെന്ന തോന്നൽ, അതുപോലെ പുറമേ സ്ട്രോങ് ആയി നടക്കുന്നത് പോലെ തോന്നിച്ചാലും ചിലപ്പോൾ ഒരാൾ കേൾക്കാനുണ്ടെന്ന ഫീലിംഗ് മതി ആ ദിവസം ബെറ്റർ ആകാനായിട്ട്. നിങ്ങൾക്കങ്ങനെ ചോദിക്കുന്ന ഒരാളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും ദിവസം ബെറ്റർ ആകാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇനി ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്ന് ചോദിച്ചു നോക്കൂ. എന്തായാലും ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. RJ വിഷ്ണു ആണ് ലാസ്റ്റ് ബെഞ്ചിൽ.

ജീവിതം എല്ലായ്പ്പോഴും നമുക്കിഷ്ടമുള്ള രീതിയിൽ പോകണമെന്നില്ല. ചിലപ്പോൾ ചില വഴികൾ അടഞ്ഞു പോകാം, ബ്ലിങ്ങസി അടിച്ച് സ്റ്റക്കായി നിൽക്കാം, തോറ്റുപോയി എന്നിരിക്കാം. പക്ഷേ അതൊന്നും ഒരു അവസാനമല്ല, തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലാസ്റ്റ് ബെഞ്ചിൽ RJ വിഷ്ണു. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഒക്കെ ലൈഫിൽ ചില ഫെയിലിയേഴ്സ് വന്നു എന്നിരിക്കാം. ഇപ്പോൾ എക്സാമിലോ കരിയറിലോ റിലേഷൻഷിപ്പിലോ അങ്ങനെ എവിടെയെങ്കിലും വീണു പോയാൽ അവിടെ നിന്നൊക്കെ നമുക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റണം. കുട്ടിക്കാലത്ത് എത്ര തവണ നമ്മൾ വീണിട്ടുള്ളതാണ്? എന്നിട്ട് നടക്കാതിരുന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്, ചാടിയിട്ടുണ്ടല്ലേ. ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് റൈറ്റ് നൗ, ജസ്റ്റ് റിമെമ്പർ, ഫെയിലിയർ ഇസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ സ്റ്റോറി, ഇറ്റ്സ് ജസ്റ്റ് വൺ ചാപ്റ്റർ. കീപ് ഗോയിങ് ഗൈസ്. എന്തായാലും നമ്മുടെ എനർജി കുറച്ചും കൂടി കൂട്ടാനായിട്ട് പാട്ടുകൾ കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ വിഷ്ണു.

ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. ഇത് ഞാൻ പറഞ്ഞതെല്ലാം നമ്മുടെ കലാം സാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിവിടെ പറയാനായിട്ടുള്ള കാരണമൊക്കെ ഞാൻ പറയാം. അതിനു മുന്നേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് RJ വിഷ്ണുവാണ് ലാസ്റ്റ് ബെഞ്ചിൽ. യെസ് നമുക്കൊക്കെ ഓരോരോ സ്വപ്നങ്ങളുണ്ടല്ലേ. ആർക്കാണല്ലേ സ്വപ്നങ്ങൾ ഇല്ലാത്ത? അതാവണം ഇതാവണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനുവേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? സ്വപ്നങ്ങൾ മാത്രം വെറുതെ കണ്ടാൽ പോരാട്ടോ. ഓരോ ദിവസം വെറുതെ ഇരുന്നിട്ട് ലൈഫിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ മാത്രം ഒന്നും നടക്കുന്നില്ല, ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നതിന് പകരം പുഷ് യുവർ സെൽഫ് ഹാർഡ്. ഇത് RJ വിഷ്ണുവാണ് ലാസ്റ്റ് ബെഞ്ചിൽ നിന്ന്. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലാസ്റ്റ് ബെഞ്ച് വിത്ത് യുവർ ഫേവറേറ്റ് ആർ ജെ വിഷ്ണു. ജീവിതം എന്ന യാത്രയിൽ നമ്മൾ ഓരോ ദിവസം പല ആളുകളെ കാണാറുണ്ട്. ചിലർ വന്നുപോകും, ചിലർ ഓർമ്മകളായി മാറും. പക്ഷേ ചിലർ നമ്മളിൽ ഒരു മാറ്റം സൃഷ്ടിക്കും. അവരുടെ വാക്കുകൾ, പരിശ്രമങ്ങൾ, ജീവിത രീതിയും നമ്മളെ പുതിയതായി ചിന്തിക്കാൻ സഹായിക്കും. അതുപോലെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീക്കായി പോകാറുണ്ട്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ വരാറുണ്ട്. പക്ഷെ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ ഒരു നല്ല വാക്കുമതി ഈ നിമിഷങ്ങളൊക്കെ മാറി മറിയാൻ. ഒരു ചെറിയ പ്രതീക്ഷ മതി ഇരുണ്ട വഴികൾ വെളിച്ചമാകാൻ. അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറിയ നമ്മുടെ കലാം സാറിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനു മുമ്പ് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ ആർ ജെ വിഷ്ണു.

0: ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ലാസ്റ്റ് ബെഞ്ചിൽ ആർച്ച് വിഷ്ണു ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രചോദന വ്യക്തികളിൽ ഒരാളായ അബ്ദുൽ കലാം സാറിനെ കുറിച്ചായിരുന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ യുവജനങ്ങളെ സ്വപ്നം കാണാനും കഠിനാധ്വാനം ചെയ്യാനും
1: പ്രേരിപ്പിക്കുന്നതായിരുന്നു.
0: അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥികളെ ലക്ഷ്യബോധമുള്ളവരാക്കാനും എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും ഇന്ത്യയുടെ വളർച്ച അദ്ദേഹത്തിന്റെ സംഭാവനകൾ പറയുകയാണെങ്കിൽ വളരെ വലുതാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ട് അറിഞ്ഞു കൂട്ടുകൂടാം ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ RJ വിഷ്ണു.

നമ്മൾ ഓരോരുത്തരും ഇൻസ്പയർ ചെയ്ത കലാം സാറിനെ കുറിച്ചായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. RJ വിഷ്ണു ആണ് ലാസ്റ്റ് ബെഞ്ചിൽ. കലാം സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇത്ര ഉയരങ്ങളിൽ നിന്നിട്ടും അദ്ദേഹം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നും അദ്ദേഹത്തിന്റെ ചിന്തകളും വാക്കുകളും ലോകമെമ്പാടുമുള്ള യുവാക്കളെ പ്രചോദിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നും പീപ്പിൾസ് പ്രസിഡന്റ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ RJ വിഷ്ണു.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்கூடா.

ഹായ് മൈ ബ്യൂട്ടിഫുൾ ലിസ്ണർ, യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ വിഷ്ണു ആണ് കൂടെയുള്ളത്. കലാം സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ യുവാക്കളെ സ്വപ്നം കാണാനും കഠിനാധ്വാനം ചെയ്യാനും ഇൻസ്പയർ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ ഒരു പുസ്തകമാണ് വിങ്സ് ഓഫ് ഫയർ. ഈ പുസ്തകത്തിൽ പറയുന്നത് പച്ചയായ അദ്ദേഹത്തിന്റെ ജീവിതമാണ്. മറ്റൊരു പ്രധാന പുസ്തകം ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. ഈ പുസ്തകം പറയുന്നത് രാജ്യത്തിന്റെ ഭാവി യുവാക്കളുടെ കയ്യിലാണെന്നാണ്. ഇന്ത്യ 2020 ബുക്കിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമായി രാജ്യത്തെ മാറ്റാനുള്ള കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിന്റെ ഓരോ പുസ്തകവും നമ്മുടെ ഉള്ളിൽ ലക്ഷ്യബോധം വർദ്ധിപ്പിക്കും. ഇനിയും കുറച്ചധികം വിശേഷങ്ങൾ പറയാനുണ്ട്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആർ ജെ വിഷ്ണു ആണ് ലാസ്റ്റ് ബെഞ്ചിൽ.

യെസ് വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ വിഷ്ണുവാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഞാൻ ഈ അടുത്ത് തുടങ്ങിയ ഒരു ശീലമാണ് വായന. അതിൽ ഈ അടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്കാണ് ദ മെർമെയ്ഡ് ആൻഡ് മിസ്സിസ് ഹാൻകോക്ക്. ആ ഒരു ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ ഓണസ്റ്റ്ലി ഈ ബുക്കാണ് റീഡിംഗ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയത്. ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് 18th century ലണ്ടനിൽ നിന്നാണ്. അതിൽ മെയിൻ കഥാപാത്രത്തിൽ ഒരാളാണ് മിസ്റ്റർ ഹാൻകോക്ക്. ആളൊരു സാധാരണ മർച്ചൻ്റാണ്. ഒരു ദിവസം ആളുടെ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഒരു സാധനം കൊണ്ടുവന്നു. അതെന്താണെന്നോ, അതൊരു ഡെഡ് മെർമെയ്ഡ്. പിന്നീട് അവൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകുന്നു. ഒരുപാട് മിസ്റ്റീരിയസ് ആയ ആൾക്കാരുടെ എൻട്രി കഥയിലുണ്ടാവും. അതുപോലെ ഈ പുസ്തകം ഫാൻറ്റസി മിസ്റ്ററി ഇമോഷൻ ആൻഡ് അഡ്വഞ്ചർ ആയ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയായി മാറുന്നു. പക്ഷേ ഈ ബുക്ക് സ്പെഷ്യൽ ആക്കുന്നത് ആ മെർമെയ്ഡ് മാത്രമല്ല, ഈ പുസ്തകം ആൾക്കാരുടെ ഒറ്റപ്പെടൽ, നമ്മുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ആൻഡ് ജീവിത ലക്ഷ്യത്തിനെ കുറിച്ചാണ് ഈ ബുക്കിൽ പറയുന്നത്. ഇത് വായിച്ചപ്പോൾ ഒരു സിനിമാറ്റിക് ഫീൽ ആയിരുന്നു. നിങ്ങൾക്കൊരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, മിസ്റ്ററി, അഡ്വഞ്ചർ, ഫാൻറ്റസി ആയിട്ടുള്ള ബുക്ക് ഇഷ്ടമാണെങ്കിൽ വായിച്ചു നോക്കൂ ദ മെർമെയ്ഡ് ആൻഡ് മിസ്സിസ് ഹാൻകോക്ക്. എന്തായാലും കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ആർ ജെ വിഷ്ണു ആണ് ലാസ്റ്റ് ബെഞ്ചിൽ നിന്ന്.

പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പുസ്തകം ഓർമ്മ വന്നത്. അതിനു മുന്നേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട്. ആർ ജെ വിഷ്ണു ആണ് ലാസ്റ്റ് ബെഞ്ചിൽ. യെസ്, പറഞ്ഞു വന്നത് നോർമൽ പീപ്പിൾ എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ചാണ്. ഇതൊരു സാധാരണ ലവ് സ്റ്റോറി അല്ല, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡീപ്പ് ഇമോഷൻ ആകുന്ന ഒരു ബുക്കാണ്. ഈ ഒരു കഥ മെയിൻലി രണ്ട് കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റിയാണ്, കോണൽ ആൻഡ് മറിയൻ. സ്കൂൾ തൊട്ട് കോളേജ് വരെയും ഇവരുടെ സ്നേഹം, ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. എല്ലാം റിയലിസ്റ്റിക്കായി നമുക്ക് തോന്നും. അവരൊരു പെർഫെക്റ്റ് ആയ കപ്പിളല്ല. സംടൈംസ് ഇവർ നല്ല ഇഷ്ടത്തിലാവും, അതുപോലെ തന്നെ തല്ലുപിടുത്തവും ഉണ്ടാവാറുണ്ട്. ചില തല്ലുപിടുത്തിൽ ഇവർ രണ്ടുപേരും അധികം ഹേർട്ട് ചെയ്യാറുണ്ട്. അവരുടെ ഫീലും വായിക്കുന്നവർക്കും ഫീൽ ആവുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇതൊരു ഡ്രാമാറ്റിക്കായ നോവലല്ല, അതിനു പകരം ചെറിയ സംസാരങ്ങൾ, നിശബ്ദ ഇമോഷൻസ്, അതിലൂടെയാണ് ഈ സ്റ്റോറി ഇമ്പാക്ട് ചെയ്യുന്നത്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബുക്ക് ഫിക്ഷനായിട്ട് തോന്നിയില്ല, പക്ഷേ രണ്ടുപേര് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു ബുക്കിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ ബുക്ക് ഒറ്റപ്പെടൽ, പ്രണയം, മെന്റൽ ഹെൽത്ത്, സെൽഫ് വാല്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറയുന്നുണ്ട്. അതുപോലെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മനുഷ്യനെ എങ്ങനെ മാറ്റുന്നു എന്ന് ഈ ബുക്കിലൂടെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ കഥയുടെ ഇടയിൽ കുറച്ച് മനോഹരമായ പാട്ടുകൾ കൂടി ആയാലോ? കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർ ജെ വിഷ്ണു ആണ് ലാസ്റ്റ് ബെഞ്ചിൽ.

ബുക്സ് വായിക്കുമ്പോൾ നമ്മൾ ആ ബുക്കിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യാറുണ്ട്. പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അതിലൂടെ യാത്ര ചെയ്യാറുണ്ട്. നമുക്കിനി നമ്മുടെ ചുറ്റുമുള്ള സ്ഥലത്തേക്ക് യാത്ര പോയാലോ? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് RJ വിഷ്ണു ആണ് ലാസ്റ്റ് ബെഞ്ച്. എന്തായാലും ഇനിയൊരു യാത്ര തിരിക്കാം. ലാൻഡ് ഓഫ് ദ റൈസിംഗ് സൺ, യെസ്, ജപ്പാൻ. ട്രഡീഷണലിലും ടെക്നോളജിയിലും ബാലൻസ് ചെയ്യുന്ന ഒരു യുണീക് രാജ്യമാണ് ജപ്പാൻ. ഒരു സൈഡിൽ നമ്മൾ കാണും ഫ്യൂച്ചറിസ്റ്റിക് ആയ സിറ്റീസ്, ബുള്ളറ്റ് ട്രെയിൻസ്, റോബോട്ടിക്സ്, ആനിമെ കൾച്ചർ. അതേസമയം ഒരു സൈഡിൽ ഏൻഷ്യൻ ടെമ്പിൾസ്, സാമുറായി ഹിസ്റ്ററി ആൻഡ് പീസ്ഫുൾ ട്രഡീഷൻ. ജപ്പാനീസ് ആൾക്കാരുടെ ഡിസിപ്ലിൻ, റെസ്പെക്റ്റും വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ ജപ്പാനിൽ പ്രകൃതി രമണീയമായ പല പല കാഴ്ചകളുണ്ട്. മൗണ്ടൻസ്, ഹോട്ട് സ്പ്രിംഗ്സ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മൗണ്ട് ഫുജി. അതുതന്നെ ഐക്കോണിക് ആയ ഒരു മൗണ്ടൻ ആണ് ഇൻ ദ വേൾഡ്. അവരുടെ ചെറി ബ്ലോസം മരങ്ങളും അതിമനോഹരമായ കാഴ്ചകളാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനിൽ വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടിരുന്നു. പക്ഷേ അവരുടെ ഡിറ്റർമിനേഷൻ, യൂണിറ്റി കൊണ്ട് അവർ ലോകത്തെ തന്നെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് കൺട്രി ഇൻ ദ വേൾഡായി മാറി. യാത്രകളെ കുറിച്ച് പറയണമെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്, വീണ്ടും കേൾക്കാം. മറ്റൊരു അമേസിംഗ് പ്ലേസിനെ കുറിച്ച് കീപ് സ്മൈലിംഗ് ആൻഡ് കീപ് ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ RJ വിഷ്ണു ലാസ്റ്റ് ബെഞ്ചിൽ.

മറ്റൊരു യാത്രാ വിശേഷവുമായി ഞാൻ നിങ്ങളെ സ്വന്തം ആർ ജെ വിഷ്ണു. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ. യെസ്, അടുത്ത യാത്ര ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ സ്ഥലങ്ങളിൽ ഒന്നായ ഹിമാലയ. മഞ്ഞുമൂടിയ ഉയർന്ന പർവ്വതങ്ങൾ, തണുത്ത കാറ്റ്, മനസ്സിന് പൂർണ്ണമായി റിഫ്രഷ് ചെയ്യുന്ന പ്രകൃതി സൗന്ദര്യം, അതാണ് ഹിമാലയ. ഇന്ത്യയുടെ വടക്കൻ ഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹത്തായ പർവ്വതനിര ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിനെയും സ്വന്തമാക്കിയിട്ടുണ്ട്. അഡ്വഞ്ചേഴ്സ് ലവേഴ്സിന് വേണ്ടി ട്രക്കിംഗ്, ക്യാമ്പിംഗ്, അങ്ങനെ ഒത്തിരി ത്രില്ലിംഗ് എക്സ്പീരിയൻസസ് ഉണ്ട്. നേച്ചേഴ്സ് ലവേഴ്സിന് വേണ്ടി ബ്രത്ത് ടേക്കിംഗ് വ്യൂസ്, പീസ് തേടുന്നവർക്ക് സ്പിരിച്വാലിറ്റിയും കാംനെസ്സും നൽകുന്ന ഒരു മാജിക്കൽ ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഹിമാലയ. മോർണിംഗ് സൺറൈസ് കാണുമ്പോൾ മലമുകളിൽ വീഴുന്ന ഗോൾഡൻ ലൈറ്റ്, വാവ്, അതൊരിക്കൽ കണ്ട ജീവിതം മുഴുവൻ മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഷിംല, മനില, ലേൻ ലഡാക്ക്, കശ്മീർ പോലെയുള്ള ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ എല്ലാം ഹിമാലയയുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. ജീവിതത്തിലെ സ്ട്രെസ്സൊക്കെ വിട്ട് ഫ്രീ ആവാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഹിമാലയ. എന്തായാലും ഈ യാത്ര കുറച്ചും കൂടി കളർഫുൾ ആക്കാനായിട്ട് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ലാസ്റ്റ് ബെഞ്ചിൽ നിന്ന് RJ വിഷ്ണു.

യെസ് വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചാണ് വിത്ത് ആർ ജെ വിഷ്ണു. യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി അവർ ആയിട്ടുണ്ട്. എല്ലാവരും ഉറക്കത്തിലേക്കൊക്കെ വീണു തുടങ്ങിയോ? ഇന്നത്തെ സ്ട്രെസ്, വറീസ്, ഓവർ തിങ്കിങ് എല്ലാം മാറ്റി സുഖമായിട്ട് ഉറങ്ങാനുള്ള സമയമായോ? സോ തൽക്കാലം ഞാൻ ടാറ്റാ ബബ്ബെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അതിനു മുമ്പ് എൻ്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുള്ളത്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഏത് സിറ്റുവേഷനിലും നമ്മളെ തന്നെ വിശ്വസിക്കുക. എന്നെ കൊണ്ടേ പറ്റൂ. നമ്മളെ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ആരാ പിന്നെ നമ്മളെ വിശ്വസിക്കുക? ഓൾവേസ് റിമെമ്പർ, ട്രസ്റ്റ് പ്രോസസ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ചിലതിനൊക്കെ അതിൻ്റെ ഒക്കെ സമയം എടുത്തുനിന്ന് വരും. എല്ലാവരും നല്ല സ്വപ്നം കണ്ടു ഉറങ്ങുക. സോ ഗുഡ് നൈറ്റ്. ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഫ്രം ലാസ്റ്റ് ബെഞ്ച്. ടാറ്റാ ബൈ. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീം.